0: ഞങ്ങൾ ഞങ്ങൾ വെറുപ്പ് വരും എന്നെ. ഇപ്പൊ ശരിയായിരിക്കുന്നത്. എന്നെ മന്ത്രം വെച്ചിരിക്കുന്ന
1: ഇല്ലേ കാടോട്ടം പുടിച്ചാൽ ഒരു മാറില്ല കൊഞ്ഞം കാതക്ക് കൊഞ്ഞം തള്ളി ഒരു പകത്ത് കാതില്ല മറ്റേ പകത്ത് നിമിതി പിടി ഇപ്പൊ തള്ളി ഇവിടെ അപ്പിടി വൃത്തത്തിലതാ ഞാൻ കൂടുതലാ പിടിക്കുന്നത്. മറ്റത് വെറുപ്പാല വെറും മനഅളുത്തങ്ങളും പന്തിടും എന്നെ തനിമയും ഒരു വെറുപ്പ്
0: തന്നെ തനിമയും
1: ഒരു വെറുപ്പ്. ചില സമയങ്ങളിൽ നിനക്കേക്കതാ അപ്പടി വെറുപ്പ് വരും. ചില ഉള്ള ഞങ്ങൾ ജോസുമാരെ ഞങ്ങള് ഉള്ളത് നല്ല നല്ല ഇരിക്കുന്ന അമ്പെറുപ്പ് ദൂരത്തിന് ഇരിക്കുന്നതാണ് ഒറ്റുമയായിരുന്നു
0: ഒറ്റുമയായിരുന്നു വെറുപ്പ് മനഃത്തെയും കൊണ്ടുവന്നു. ആ വെറുപ്പ് ചില ചില നല്ല വിടിയങ്ങളെ തേട ചൊല്ലുമേ
1: ഉണ്ടാക്കുമല്ലോ.
0: ഇല്ല ഇല്ല ഞങ്ങൾ ഒരു ഒരു വിടയത്തിലെ ഞങ്ങൾക്ക് ഇതന്നെ ഇപ്പിടി ചെയ്യാറുണ്ടത്. അപ്പൊ ഇതല്ല ചെയ്യണമെന്ന ഒരു ചിന്തനയെ ഉണ്ടാക്കും മുയർത്തിയെടുക്ക ചെയ്യുമല്ല. അപ്പൊ വെറുപ്പാൽ വെറുപ്പാൽ താൻ പല പല
1: ഇല്ല
0: പല പല ചിന്തനകൾ തോന്നി പല പലവർക്ക് ഉയർന്ന കാരണമേ വെറുപ്പ് താനേ
1: ഇനി ഇതുകളോട് കഥയുമില്ല പേച്ചുമില്ല പേസാമുള്ള പോകണം. ഇന്നും വേറെ ആക്കളങ്ങളോട് ചേരുവിന് എന്താണ്
0: എന്റെ
1: പാത്ത് വിട വേണ്ടിയതാണ് എന്ത് കൂറി ഞാനുണ്ടെങ്കിൽ ഉങ്ങളോടെ മുതൽ വര വേണ്ടിയ കാരണം വെളിയിലെ പോയത് ഉണ്ടെങ്കിൽ വെളിക്കിട്ട് കൊണ്ട് എന്തെങ്കിലും കരഞ്ഞിട്ട് പോറണ്ട് പൊടിവിലെ ഇരുന്നേ
0: ദീർഘം ശരിയാകാമെന്ന് വെറുപ്പ്
1: അന്ത വെറുപ്പ് പോണ്ടാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പോകണമെന്റെ ഒരു കാരണം എടുത്തിട്ടേം കരയിട്ടിട്ടേം പട്ടത്താരങ്ങൾ വിട്ടിറങ്ങും. നന്ദി വണക്കം.
0: ഇതോ പാടൽ വാലകളിൽ നന്ദി വണക്കം.
1: നന്ദി വണക്കം.
0: അവർ ഇണൈന്ന് സിറപ്പിച്ചിരുന്നാർ ഫ്രാൻസിലിരുന്ന് திருமதி குணநாயகி பசுவதி.

0: പണികൾ നടന്നത്.
1: ഒരു നാൾ കൊണ്ട് എന്ത് കല്യാണത്തെ ഉനക്ക് യാര് സന്നദ്ധ.

തുടരുന്ന സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ ഭണ്ഡാരവന്നിയൻ വഴിവന്ത വേലൻ.